ഹക്ക് തെതുകങ് അത്വജ്ജെ അതി ബാത്തിലക എവ്വസ് എച്ചൻ നു ഉഫദ്ദേനെ അതി ഇആദ എവ്വസ് നുമെ കുറവേനമേ.

ഹംദുഹുരി അല്ലാഹുഷെ എകലാംഗി ഇസ്വദിയ മിസാലകാനുല ഉടുതകായ് ബിൻ ഉഫദ്ദിവി റസലാംഗി ദേകും തിനകും ഹതരകും ഫിയഫുളു തകെ ലിവ്വഡാഗിം ഫാവാ മലായികതും എയ് എകി എകി കങ്കമായഗിം ഫണുവാ ബയകുകംഗാ ലെവ്വി റസലാംഗി ഹെദ്ദെവുമുഗാ എകലാംഗി ഇരാദ കുറവ്വാ ഗുതക ഇതുരു കുറവ്വതെ ഹമ കശവരും അല്ലാഹി കൊമ്മെ കമെഗ്ഗെ മച്ച കുളദും വന്ത റസ്കലാംഗി.

മീസകുന്നറ്റക അല്ലാഹു എവ്വസ് റഹ്മതിൻ ഹുലുവവാനമ ഫഹെ എ റഹ്മൻ ഹിഫഹട്ടാന മീഹകുനുവേ അതി എകലാംഗെ ഖമൻ ഹിഫഹട്ടവാനമ ഇകം എകലാംഗെ ഫഹു വീലാന മീഹകുനുവേ എകലാംഗെ അസീസ് വന്ത ഹകീം വന്ത റസ്കലാംഗേ.

0: ഹമകശ്വരും ഷൈത്തോനായി
1: കീരിത് ഗുർആനിൽ ദിവേ തർജ്ജമായ ദമ്മ മിഗനസ്തിനി സൂറത്ത് സബ അഷാവിസ്വന ആയത്തും ഫഷായഗൻ എ സൂറ നിമ്മ സൂറത്ത് ഫാതിർ ഫഷായഗൻ എ സൂറത്ത് ഹവന ആയത്തുക നിയല ترجمہ ویدار دی وفاونی ڈاکٹر محمد حنیف
2: منفوی فیلوا دی معلومات کے خزانہ مسلک دے ایم اعتبار کروے باوریا
3: دی ہراجے کے اڈو
2: انہا ساترس تک سالس نوے کلو ہرتز میڈیم ویو اڈیہ نوے میگا ہرتز ایف ایم بینڈ
3: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
4: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
3: ದೆದುನಿಯೇಗೆ ಹಳೆಯ ಬಾಚವರಿ ಕುರುಮ
4: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮ ಗುಳೇಗತು ದೀನಿಯ ಇಲ್ಮ್ವೆರಿನ ಸುವಾ ಕುರವ್ವ

മാവരിനക്കി, യായിൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, ആദി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗെ സ്വാഖുഷേളി മരിയമാത് ഫാദ്നാൻ, ഉഫദ്ദാ ക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെസ് മിസിൽസ്ലാഗ് മുളിങ് ആ പേക്കായകു ബദ്ദൽ വൽമുഗ ഉമ്മീദുഗ അൽഗണേഷത് നസീം വക്കിവിലാന. വസ്സലാമു അലൈക്കും.

ഹംദുഹുരി അല്ലാഹ എകലാംഗി ഇസ്വദിയ മിസാലകാനുല ഉടുതകായ് ബിൻ ഉഫദ്ദിവി റസലാംഗി ദേകും തിനകും ഹതരകും ഫിയഫുളു തകെ ലിവ്വഡാഗിം ഫാവാ മലായികതും എയി എകി എകി കങ്കമായഗിം ഫുനുവാ ബയകുകംഗാ ലിവ്വി റസലാംഗി ഹെദ്ദെവുമുഗാ എകലാംഗി ഇരാദ കുറവ്വാ ഗുതക ഇതുരു കുറവ്വതെ ഹമകശവരും അല്ലാഹി കൊമ്മെ കമെഗ്ഗെ മച്ച കുളദും വന്ത റസ്കലാംഗി.

മീസകുന്നറ്റക അല്ലാഹു എവ്വസ് റഹ്മതൻ ഹുളുവവാനമ ഫഹെ എ റഹ്മൻ ഹിഫഹട്ടാന മീഹകുനുവേ അതി എകലാംഗെ ഖമൻ ഹിഫഹട്ടവാനമ ഇകം എകലാംഗെ ഫഹ വീലാന മീഹകുനുവേ എകലാംഗി അസീസ് വന്ത ഹകീം വന്ത റസ്കലാംഗേ.

0: അങ്കാദി ഉങ്കണ്ണാദി മുണിഫോയ് ഫിലുവാദിനുമുക
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുണ്ണായകു രയിതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: അംഗാദീ ഉംഗന്നാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മെ ഗാതുക ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എമ്മെ ഗഹേർട്സ് എഫ് എം ബാൻഡ്

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, റാംസ ഫാത്മത് സുബ്ന, സീന ഫാത്മത് വഹീദ, അതി ലീഷൻ നാഷിദ അഹമ്മദ്. ഹഫ്താഗെ സ്വാക് ഉഷേളി മരമാദ് ഫാദ്നാൻ ഉഫദ്ദായ് ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിങ് ആ പേക്കായക്കു ബദ്ദൽ വിൽമുഗ ഉമ്മീദുക അൽഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.